അമർത്തത്തിട്ടാല് കഴിയ ശബ്ദ സച്ചീട്ടാല് ജനകോ നദർകരം തനകാല് നാനകനദ്രീ നദർണിഹാൽ സലോക് പമണ ഗുരു പാണി പിത മാതാ തർത്തമഹാത് ദിവസരാ ദ്വേ ദായി ദായ ഖെല്ല സകല ജഗത്.

ബന്ധ ഭക്ത ഭക്ത നാശ പ്രകാശ നജന്ത സുനന്ത അലഖ ദുഃഖ ലേഖ ബേഖ ടാഹ അഗാഹ അസംഭ അഗമഹ അനീല അനാദ അനത്ത സുനത്ത അജാത അജാദ ചർപട ശാന്ത ത്വപ്രസാദ സർവം ഹന്ത സർവം ഗന്ത സർവം ഖ്യാത സർവം ജ്ഞാത സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം തരാനം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുക്ത സർവം മുക്ത രസാബല ശാന്ത ത്വപ്രസാദ നമോ നർക്കനാശേ സദൈവം പ്രകാശേ അനംഗം സ്വരൂപേ അപംഗം വിഭൂതേ പരമാർത്ഥം പരമാർത്ഥേ സദാ സർവസാധേ അഗാധ സ്വരൂപേ നിർബാധ വിഭൂതേ അനംഗി അനാമേ ത്രിഭംഗീ ത്രികാമേ നൃഭംഗീ സ്വരൂപേ സർവംഗീ അനുപേ നാ പോത്രേ നാ പുത്രേ നാ സത്രേ നാ മിത്രേ നാ താത്തേ നാ മാതേ നാ ജാതേ നാ പാതേ നർസാകം ശരീക മിതോ മിക സദൈവം പ്രവാഹ അജായ അജാഹ ഭഗവതി ശാന്ത ത്വപ്രസാദ കേ സാഹര ജഹൂര കെ ഹാജർ ഹസൂര മേസുൽ സലാമ സമസ്തുൽ കലാമ കേ സാഹിബ് ദമാഗ കൃഷ്ണൻ ചരാഗ കാമല കരീമ കെ രാജകര ഹീമ കെ രോജിത ഹന്ദ കെ രാജകര ഹിന്ദ കരീമുൽ കമാല കൃഷ്ണൻ ജമാല കരീമുൽ ഖരാജ ഗരീബുൽ നിവാജ ഹരീഫുൽ ശിഖന രാസുൽ പിഖന കലങ്കം പ്രണാശ സമസ്തുൽ നിവാസ ഗഞ്ജുല ഗരീമ രജായകര ഹീമ സമസ്തുൽ സുബാഹ കെ സാഹിബ് ഗ്രാഹ കെ നരകം പ്രണാശ ബഹസുൽ നിവാസ കെ സർവുൽ ഗബന മേസുൽ റബാന തമാമുൽ തമീജ സമസ്തുൽ അസീസ പരം പരമീസ സമസ്തുൽ അദീസ അദേസുൽ അലേഖ മേസുൽ അപേഖ സമീനുൽ സമാഹ അമീകുൽ ഇമാഹ കരീമുൽ കമാല കെ ജുറത് ജമാല കെ ചലംഗ് പ്രകാശ കെ മിത്തോ സുബാസ കെ ആജബ് സ്വരൂപ കെ മിത്തോ വിഭൂത കെ മിത്തോ സാഹ കെ ആത്മ പ്രഭാഹ കെ ചലംഗ് അനംഗ കെ മിത്തോ അഭംഗ മദ്ഭാര ശാന്ത ത്വപ്രസാദ മുൻ മുൻ പ്രണാമ ഗുൻഗൻ മുദാം ഹർ ഭർ അഗഞ്ച് ഹർ നർ പ്രപഞ്ച് അൻഗൻ പ്രണാമ മുൻമൻ സലാം ഹർ നർ അഖണ്ഡ ഭർ നർ അമണ്ഡ അനുപമനാസ് മുൻമൻ പ്രകാശ് ഗുൻഗൻ പ്രണാമ ജൽഥൽ മുദാം അംശജ അംഗ് ആസന അപങ് ഉപമ അപാർഗത്മിതുദാർ ജൽഥല മണ്ഡ ദിശു സപണ് ജൽഥൽ മഹന്ദ്യന്ത അനുപമനാർത്ഥർത്തുരാസ് ആജാന ബാഹു ഷാ ഇക സദാഹു ഓംകാരയാദ് കഥനീയനാദ് ഖൽഖണ്ഡ ഖ്യാല ഗുർബുര ഖാൽ ഘർ ഘർ പ്രണാം ചിത്രനാം അഞ്ചജ്ഗാത് അജ്നബാത് അഞ്ചഞ്ജ്ഗാത് അന്തരഞ്ജ്ബാത് അൺടുട്ടുമാർ അൺഠട്ട് അബാർ ആട്ടീഠ് ധർമ്മ അതട്ടീഠ് കർമ്മ അനുബ്രൺ അനന്ദാത മഹന്ദർ ബോൽ മനാ ശാന്ത ത്വപ്രസാദ് കരുണാലയ അർക്കാലയ ഖൽഖണ്ഡല മേ മണ്ഡല ജഗതേശ്വര പരമേശ്വര കൽകാരണ സർവ ഉപാരണ തൃതികേ തരണ ജാകെ കർണ മനമാന ജഗജാന സർവം പര സർവം കര സർപാസ സർവനാശ കരുണാകര വിശ്വംബര സർവേശ്വര ജഗതേശ്വര ബ്രഹ്മണ്ഡസ ഖലഖണ്ഡസ പ്രത്യേപര കരുണാകര ആ ജപ ജപ അഥപ തപ അകൃത കൃത അമൃത അമൃത അമൃത അമൃത കരുണാകൃത അകൃത കൃത തന്നി തൃത അമൃതേശ്വര പരമേശ്വര കൃത കൃത അമൃത അമൃത അജവാകൃത അമൃത ആമൃത നരനായക കലകായക വിശ്വംബര കരുണാലയ നൃപനായക സർപായക പപഞ്ജന അർഗഞ്ജന നൃപതാപന ജപ ജാപന കലങ്കീർത്ത സർവാകൃത കർത്ത കര ഹർദാഹര പരമാത്മ സർവാത്മ ആത്മ ബസ ജാസ്കെ ജാസ

സാന്ദ്രൂപേ നമോ പരം തത്തങ്ങ തത്തങ് സ്വരൂപേ നമോ ജോഗ ജോഗേ നമോ ജ്ഞാന ജ്ഞാനേ നമോ അന്തർമന്ത്രി നമോ അന്ത്യ അന്യ നമോ ജ്യോതി ജ്യുതേ നമോ ജ്ഞാന ജ്ഞാന ഭോജ ഭോജേ നമോ ഭാന ഭാനേ നമോ കലഹ കർത്താ നമോ സാന്ദ്രൂപേ നമോ ഇന്ദ്ര ഇന്ദ്രയ ആദങ്ക വിഭൂതേ കലങ്കാ രൂപേലങ്കാര അലങ്കേ നമോ ആശാസേ നമോ ഭാഗഭംഗേ അഭംഗീ സ്വരൂപേ അനംഗീ രാമേന്ദ്ര ഭംഗീധർ കാലേ അനംഗീയ കാമേയ കശരീ ശാന്ത അജയ അലായ അപയ അഭയ അപു അജു അനാസ് അകാശ അഗാഞ്ച അപാഞ്ച അലാഖ അപാഖ അകാർദ്യാലേഖേഖ അനാമ അകാമ അഗഹ അടാ അനാത്തെ പരമാത്തെ അജോനി അമോനി നരാഗ നരംഗ നരൂപേ നരേഖ അകർമംഗ പരമംഗ ഗഞ്ജലേഖേ ഭുജംഗ പ്രയാത് ഛന്ദ നമസ്തുൽ പ്രണാമേ സമസ്തുൽ പ്രണാസേ അഗഞ്ജൽ അനാമേ സമസ്തുൽ നിവാസേ നൃഗാമംഗ ബിഭൂത്തേ സമസ്തുൽ സ്വരൂപേ കുകർമംഗ പ്രണാശേ സുധർമംഗ ബിഭൂത്തേ സദാ സച്ചിദാനന്ദ സത്രംഗ പ്രണാസി കരീമൽ കുനന്ദ സമസ്തുൽ നിവാസി അജായ ബിഭൂത്തേ ഗജായ ഗരിമേ ഹരിയം കരിം കരീമൽ റീമേ ചതുർചക്രവർത്തി ചതുർചക്ര ഭുക്തേ സ്വയം ഭവസ്മം സർവദാ സർവജുഗതേ ദുഗാലം പ്രണാസി ദയാലം സ്വരൂപേ സദാ അംഗസംഗേ അപംഗം ബിഭൂത്തേ ചതുർചക്രവർത്തി